0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബ ഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേസാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പിയാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻ ഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട് സോസ്രവേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗി പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര ആയിട്ട് സ്വാമി വാൻസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ ഏ സമഗമ ഒബ സിറ്റിന തന സിട്ട മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമി വാൻസഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലു ദിനാട്ട ജേസു പീതായി
2: ඔබ ඒ සවන් දුන්නේ ගරු ජූඩ් නික්ලස් වේතුමා විසින් තේවත්ත දෙව්මැදුරේදී පසුගිය දිනක පවත්වන ලද ඉරුදින දිව්‍ය පූජා යාගයටයි. පටිගත කළේ සුනිල් ප්‍රනාන්දු. ඔබට කතා කළ මම රජිත හේනත්. ඔබ සැමට ජේසු

0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശ കരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുത കരമു ഒബഹമേ സിറ്റമിൻ ഒബട സേവേ ഖരാന്നട്ട് അപ്പ സുദുസാൻ വശ്വൻ സൽക്കീമകന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്തിന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ത് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുനു മാനവ ഉത്താനിയ ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത മാനവ അപ്പ സിയാലന്ത് ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേ ടുക്കല സീലു ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസൻകല മാനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മാനവ ഉൻമഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെക്വഡ് വസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ